ചത്രുചക്രവർത്തി ചത്രചക്രപൗത്തേ സ്വയം ഭവസ്വപം സർവദാ സർവലോകത്തേ.